0: ഗുഡ് മോർണിംഗ് ഉദയ ദഹയായി വിനാടി നവയായി വിളവ് ആയിബുവൺ സുബുദാസന ജഗ്രഹി വാസനവന്ത് പ്രബോധമ ദവസക് എന്നെക്കില്ല പ്രാർത്ഥനാ ഖന്നു ആസീലുദുനാഠമ ലഖന ഹാർട്ട് ബീറ്റ് അത് മെയ് മാസ ദുലസ്സന ദംഗഹരുവദ ദവസേദി അപ്പി മേ വിധിഹട്ട് ആരംഭ കരുണുവാ ഇതിന് കൊഹമദ് കട്ടിയുടെ മുഖത വെന്നേ എമ്പോടക്ക് വെസാത് വെടിവില തീയുന്ന നീയത അപ്പൊ ഞക്ക സമാഹാര പ്രതിവലട്ട് ഗംഗാതുര തത്തഹിമ വീല തീയണവാ ഗംഗിഹിലേ പ്രശ്നത്തിന് അദ്ദേഹിയുടെ ഫാനിനെക്കൊക്കെ വിദ്യാർത്ഥിനെ കട്ടിയിട്ട് അക്കുണു പൊണ്ടൊക്കെ സാറ വെടിവില തീയണമാ എപ്പിലും ബന്ധപ്പെട്ട അവാദാത്മക നിവേദനം കുത്കല തീയണമാ വിശേഷന്മാർ കാലഗുണ വിദ്യാ ഡിപ്പാർട്ട്മെന്റ് നാപ്പതാ കലമനാകരണം മധ്യസ്ഥാനെ ഇവകിമ ഭൂവിദ്യാഹ പതൽ കാര്യാംശേ കുത്കറിന് നിവേദനം വരട്ടെ അഹംകാൻ തന്നെ പ്രദേശ കിഹിപേക്കട് മന്ദക്ക പ്രദേശ പഹക്കട്ട വിതറ നായം അവധാനം നികുത്കലത്ത് ബിരാണ് നിവേദനം നികുത്കല തീയണവാ എപ്പിലി ബന്ധപ്പെട്ട അവധാന യമുക്കരണ കിലവാട മേ വിളാവേ അപ്പി മത കരണവാ ഹാര ഇലക്കട ഹാർട്ട് ബീറ്റ് അദ്ദവസിദ്ധി മേ വിധിയട്ട് അപ്പി ആരംഭ കരണവാ നവ ലെക്ക വേണക്ക വാട ലസനമ ലസന സിന്ധുരിക കഹന്ന പുലുവാൻ എഫ് എം അനു തുണ ദശിമ പഹൻ എഫ് എം അനു തുണ ദശിമ ഹതേ മേ ബദ്ര അവത്ത ഹെമ ഹാര എഹനം അപ്പി അദ്ദവസിദ്ധി മേ വിധിയട്ട് വടേ പടാങ്കാണ തമയ ഹദന്നേ അപഹു മത കരണം മേ ബദ്ര എന്നൊന്ന വിധിയ വിദ്വ ഹത ബിന്ദ തുണൈ അനു തുണൈ പഹൈ അനു തുണൈ ഹത ബിന്ദു ഹത ബിന്ദു തുണൈ അനു തുണൈ പഹായ അനു തുണൈ ഹതാപെ വാട്സാപ്പ് നമ്പർ ഏക ഇക്മണ്ട മെസ്സേജ് ഗദ്ദാന്ന് വിളവ് തീനവാട് ദവൽ ലെക്ക വേനക്ക ലക്കട് ഹാർട്ട് ബീറ്റ് വല്ല ഫലവിന് പേയമേ വിധേട്ട് അപ്പി ആരംഭ കരാന്നേ എനങ്ങ അപ്പി സിന്ധുവുടെ അമ്മു ദിനേഷ് ഗമകി സിംഗ്ടന്ന സിന്ധു അക്കമേ മങ്ങ ലാസ്റ്റ് കിറക്കി തീട്ട് ഫലവിന് സിന്ധു വിധിയട വഹിക്കാലത്തേക്ക് ലസൻ സിന്ധുവ അപ്പൊ പൊട്ട കഹല അപഹു മേ ബത്തരേമോ ആരാധനക്കണ്ണു എഫ് എം ഉത്തരാദിശിമ പഹൻ എഫ് എം ഉത്തരാദിശിമ ഹതെ ദിഗടമ ലക്കടത്തേക്ക് എക്കതു എന്ന സിന്ധുവുടെ അനക്കാലിൻ വിളാവത് ബലളമ അപ്പൊ സിന്ധുവുടെ അമ്മു ലക്കട ഹാർട്ട് ബീറ്റ് ആണ് വിളാവ് മതക്കരണ വിളാവുതേ ദഹായായി വിനാടി ദൊലഹായി
1: ලංකාවේ වැඩිම තෑගි දෙන තෑගි අවස්ථා වැඩිම ලොතරැය්‍ය NLP හඳහන ඔබත් අදම NLP හඳහන බලා ගන්න
2: මෝටර්සයිකල් ලොවේ පෙරලිකාරයා TVS ලංකාවේ තින් නවීන තාක්ෂණින් හා ඉහළම ඉන්ධන කාර්යක්ෂමතාවෙන් නිපදවන TVS XL 100 heavy duty නවීන උපාංග සහිත මෝටර්සයිකලය පොකට් එකට දැනෙන්නේ නැතිව බජට් එකට සෙට් වෙන ගමනට වැඩට TVS XL 100 heavy duty මෝටර්සයිකලය පැදලම බලන්න TVS XL 100 heavy duty motorcycle වැඩිම දුර දුවන ලංකාවේ motor bicycle TVS